Nata sugulu liu mija galai nasi talo hatta kata kakani a kusumi sugulu galai nali magata kira botai meito hatta ma sikini liu to hatta galo misumi akai yak nangi mali akai yak nasi la mijo loma tei meito sila bot haluna hatta ngosung gata tamani pina suakta wata aku ni kala ime tabili wa hatta lau yilo iku male o ti milo ilo alo misana hatta lau yi halno na le pa lo hatta lau yi au da si mamma ke tu ki tama o ngano na le bonno ilo ne suna le ma an min piu ko ti me ya tok su ki ta ko si artiko suna le ma me ya tso si se o mata atta tuatsa hakka si atuatsa hakka si katinga yunun tai mai lo wala at imini tsari imini lari chuti maki ga so magan misuti wala yo ta na kampani ga tai mai tu sum no no asia na ulda palai sin mega mai pina suki atta palai sin mega minun na asia no aula sango hatelo kuit Kuningan itu kota ini kesunalan mami nyonak koyo walau kumi ini inat teotik kumi ini piuli ni agak lepas so itu cuci yak tu minum nali cuci yak tu mesti kisah umat tetamani hati laku aduk tepalu bunir no nama aduk ini lah cuci hati laku umat unilu umat sengapi balder lele datang ni ogai vivo nel tema atok tutu chuti ni ogai vivo amiga tu palo so ma i gattivo ai pago si di ottima sema il ratta le lo dica so mega ni ogai vivo ne tan hek tu ki hak ma sai go si ni ma on il do agon ma ne kasak si go ti ni ne uya gai sana pati chuti angi jukan lamai neko tuti chuti umiak yo aga pimini o sikki te alam me suna te hao te alam me ni ini li umma ke chuti te ma apere gata lilao yung adla tigani uku anu ko kina kukupe kunu kua kawa mato hakunu ko pina sin kina kunu kua lalilao me suna li maani te ma ngano nali wunni tiki chau yu tei kuna nga tei mei ni nga yut chau yu wuhau tukan ni tukal lakalo su mata tei ko kano kia hau yu mei tukal o yu kutsi sako tila o kalum yu ni tei mei tui nakutsang waktu pina sutua lu tamani pianitua lu wali ala kamitatsu mang ilu alami sana hatelo ya meni ina tabi kunilo taga taga li hai su kono iko mali okino ina nga teo misi malak mege mita kwa napa yu alo li oksima mata tao nunga tasi ati mo ununga kalla akuti bunno aigi eli mo nipi kana la su unu tao nunga iko mali okoti maani sina ni mi osu oma nuna li tasina ngani ununga nga nung naliusi da kano api kailanga ikumbali ng hotel yung tao tenong kami ikumbali ng hotel alam mo sana yung tango ako kung pilyare tusiyang suti walde alak suti lo na payo ng mga pito tuirak suti at sunale yung suti tako alo ikumbali ng hotel yung nuna atago tuyo yata mo sana hatta suti how yung mga sot sa kama kuwasan na dit niya si Masita ko suna di mail niya si Maya usung mata suna di ulang ato ako mita ko alikay may mayuyi kumali ako tili ako siya di napayo arulik ti suna to niya ni ili niya si Masita ko mata pigasok kami ni hanlo na ino ito kung na kami ni kay may tusak mayuyi tako suna di tuin na umigat katamani nunak jo mi upin na kami wala mi kusun na tuin lo po kaya kaya yung kalawa kami suna di mani ato kilin na wata ino suta ato kihaktukan ito ni ma inyong mi
പിച്ചണി അത്ത പിസ്തി അടവിക്കളവാകത്ത പിയുണ്ട പുണ്യ പി കൊണ്ടാകത്ത ഇഹലുക്കുവാൻ ഇമക്മേ കൗട്ടി നട്ടിട്ടേ കൂമു പള്ളിയുച്ചൗളപ്മി ജുയി ഹോയിനി കൊല്ല പള്ളിയ ലോളുവാക്മിയ സീനാനിച്ച് ഹട്ടകത്തി മത്ത ലോളുവാക്മി അറിയുട്ടമെന്ന് വിഗി അറ്റുട്ടമനി ഹലം മൈതു ഹട്ടോക്കി ഹലുപ്പിയപ്പി ഹോയിനി കൂട്ടി പിഗസു അക്ടൗട്ടുവാകുട്ടി നൗക്കുലിമ ഇഹലു ഹക്തുവലോ ഇമാനി കൂട്ടകൻ മതി പിന്മൈതു ഹട്ടി യുവലോട്ട തുട്ടുയിലേക്ക് ഔലസി മക്ഷങ്ങി മത്തമാണ് ഹനിത്തുമി തുട്ടു ഹട്ടു ഹക്കൂലി യുവലോ വല്ലോ യുവലോ തമാനി ഹനിത്തുളുവാങ്ങിട്ട് ഔ കലും മുട്ടു ചിക്കിയുകളാക്കി തമൗനാളിയുമ്പോഴക്കെല്ലാം നെല്ലിയോ തക്കിനി ഉപ്പിയക്കുളോമി പൗങ്ങസാപ്പിലു സപ്പാക്കിട്ടോ ഉയമിക്കിട്ടോ അങ്ങിയോങ്ങിന്നത്തോയ് അങ്ങിനിങ്ങിത്തോങ്ങിന്നത്തോയ് പൗങ്ങസലിയോ വളോ ഇസുമൈന്ന് കിണക്കോളോ മൈങ്ങമാ പോങ്ങസക്കി കാരണം പൗങ്ങഹുട്ടി ഇലൂന്ന സിയകാലോ പൗങ്ങഹുട്ടി അലിയൂന്ന സിയാങ്ങത്ത സിയച്ചു മില്യൻ തഹറിയ ഗുണോച്ചുണി അങ്ങിനിയോളോ തോക്കുട്ടി അച്ചിലി കട്ടങ്ങോളോ മികക്കാശി മിക്കി ജുങ്ങാപ്പിയോളോ സുറ്റി പിയുപ്പാലോ മറ്റ പിറുളാത്തുസമ്മി തക്കിട്ടു മനാനിങ്ങനെ പിറുപ്പദേശവും മറ്റോ പിറുട്ട് കൂട്ടി അപ്പിസാപ്പിയിലോ അപ്പിസത മകയിലോ ഉയുകളോ നൗക്കുലിമ ഹിയുങ്ങിട്ടു അങ്ങോട്ട് ഹിയുയെന്ന ഹത്തകത്ത ശിഹിന്നിട്ടും മറ്റങ്ങോടൊക്കെ അപ്പിസാപ്പിയിലോ തൈമാസേന തക്കിട്ടു മനാനിങ്ങനെ ചീനാനികളും ഇമക്തിയോ ചീനാനികളെന്ന് കുന്നു ഹോക്കു പിറുവാളി ശുക്കൈന സോസവും മറ്റേ നുണിയോ അസിങ്ങി അപ്പിറ്റാലുച്ചോളോ മുസുക്ക നനിറ്റുവിന് അപ്പി സഹസംഗോ ഹത്തോ കിസിയൻമിക്കിയുങ്ങിന്നു കിഗുമിയ കല്ലിന്നു ഇക്കി മത്തിട്ടു കിനകോ കൊശിയുക്കാവുകളോ സുക്കൈൻ അക്കുട്ടിപ്പു മണ്ണ സുക്കത്തി പാലോ മസിയുവാക്കുവാലും മുന്നൂണബോ സിയുക പാലോ മനോ നലിബോ തന്ന ഔപ്പലോ നൗക്കുളി മാ സിയുക ഇന്നബല്ലോ വട്ട ഉയകസു നുയ്ക്കുകളോ പോക്കിയക്കുകളെന്ന് സിയുവാക്കുവാലുമോ തമക്കുവസനയൗ തൈക്കോ അങ്ങോ കുട്ടി കാറ്റൂന് കുട്ടി ചുപ്പിയോ കുഞ്ഞു അമകങ്ങോ കുട്ടി ആക്കി ചുറ്റിയോ സുട്ടോ തലുവാകാം മണ് അക്കുട്ടി തപ്പങ്ങനെ തപ്പങ്ങോ കണിക്കിനോ വലിയ വലുമ്മ ഈമത്തെ വൈബും തപ്പങ്ങല്ലേ മച്ചിയോ മതുന്നു ഉണ്ണനി കിട്ടിയോ ഈമത്തും കട്ട തപ്പങ്ങ കൂടുതലും പൗക്കിട്ടുസിയമി തപ്പന കൂഹക്മ അക്കുട്ടിയോ ഇക്കാക്കുട്ടിയോ അങ്ങിനക്സോ അത്താങ്ങ തപ്പാങ്ങ അല്ലവിമി കൂസുങ്ങുമ്മ ഇമച്ചിയുസും കട്ട തപ്പാങ്ങ അക്കുട്ടി ഹച്ചിയവലു ഹത്തു തപ്പം ഹാൻറ്റിപ്പിനക്കു ഹത്തലൗസുമി ഹമ്മിയപ്പിക്കുസേന മാന്ന പെന്ന ചുപ്പിസിമയോ മങ്ങുപ്പിയുമിയോ ഞങ്ങൾ ഹത്തോ ആ കെജോസകത്ത് കൂസിമലക്മ ഹിമ്മിത്തൗജിയാഹിക്കല്ലാത്തേകമി ഇലങ്ങാൻ ചുക്ലിക്കല്ലസോങ്ങത്ത സുരുവളമ്മി ഹിമ്മി ഇപ്പിച്ചു മകമ്പലവകമ്മിൽ പിയകൈ ഉപ ഉപകുന്നത്തമ്മിന് ഉപസോങ്ങമ്മി മറ്റ ഇപ്പിയകയിലെ ഉസോങ്ങമ്മികത്ത ഹിമ്മിയിലു കൈമങ്ങ ഇപ്പിങ്ങായിട്ടുമയിലൊക്കെ ിമാക്കൂട്ടക്കണി അല്ലവയോ ഇലോ അന്ന് പിന്നെ സുഗന്ധറിയാണ് ഉക്കുയാക്കു പിയുച്ചിയങ്ങിക്കുമെന്നു പിന്നെ സുഗം മറി
ka majin mahe pailala ko